വെലാവ് ദൊലഹായ് വിനാടി വിസി ഹതായ് അപ്പൊ ദേദുനുമാവത്തെ അവസാന പേട തമായി മേ വിധിയുടെ അവില്ലാതെയെന്ന് ദേദുനുമാവത്തെ തുൻവെണി പേയ പടാങ്കാണ് കൊട്ടമ്പോ ദൻ പൊഞ്ചി ബടകിന്നക്കേം അവിടെ ദനന വിലാവ് ദവൽ കേമ വിലാവ് ലഞ്ച് ടൈമൊക്കെ കിട്ടുകട്ടോ അവില്ലാണ് തീയൻ സമഹാര വീട്ടിയതീ വെതയെ വെട വെടികമത്തേക്ക് ലഞ്ച് ടൈമൊക്കെ മേ വിലാവുനാട് സമഹാരുടെ ഉദ്യട്ട് കേവി ദണ്ടിക്കട കളിങ് വെണ്ണത്തുള്ളൂ ഏമായിക്കല്ല ലഞ്ചൊക്കെ വിലാവിടെ കാണുന്നത് പിന്നെ ബാനിനെ അപ്പൊ ഇതേതുമാവത്തെ വെരടിക്ക പട്ടങ്ങറകണ് തുങ്ങണി ഭയ വെരടിക്ക പട്ടങ്ങറകണേ ആണ് അതറേ കട്ടിയ ഏകത്തുക്കറകാരനെ കേട്ട തമൈ മുൾതനത് എന്നെ മേ ഭയതി ബൊക്കത് മട്ട മെസ്സേജസ് എത്ര പറകാണ് തീയനവ കിയവണ് കോൽഗത്തായകി നം ഗൊഡാ തീയനവ കിയവണ് ഈ ഹെമ്മദേമ കിയണ് പേ അനിവാര്യം ഞന്ന കളി ഹായ് ഹായ് ജനി അഭിവത് സിന്ധുവലട്ട് എക്കതു കറകാന്ന കിയല ദനട്ട പേയ ദിക്കട്ട വിത്ര കളി മട്ട മെസ്സേജ് എക്കക് ദാല തീയനവ കേകലു ബത് കടേ ഇന്ന ചമ്മി അക്ക എയാഗെ ഹസ്ബൻഡ് ശാന്ത് കാന്തി അക്ക ടോഗ സുധു മഹിന്ദ് ചാനക പൊടി വിജയ് മേ അതുലു സിയലുമ ദിനാവായി കേമ കടയുടെ കേമ കണ്ണവിലി ഇന്ന സിയലുമ ദിനാവായി എകതു കറകാന്നവ ഉഹന തിസ്സപുര നിലന്ത ഉള്ളുസു ഹേവാഗേ അവിടെ മെസ്സേജ് എക്കക് ദാല തീയനോ യാവത്ത് എകതു കറകാന്ന കിയല ശുഭദാവലക് വേവാ ജനി ജ്യോതിപാല മഹത്തയാകെ ലസ്സന സിന്ധുവാക് ദെന്ന കിയല നുവറിന്താം പ്രസന്ന അപ്പിട മെസ്സേജ് എക്കക് ദാല തീയനോ യാഗെ വൈഫ് സുഭ ദു അശ്വിനി മേ കട്ടിയവ തമായി എകതു കറകാന്ന കിയല കിയന്നേ ഇട പശ്ചേ അപ്പേ മഹേഷി അപ്പിട യട്ടിയാൻ തൊട്ടിതാ മെസ്സേജ് എക്കക് ദാല തീയനോ ലസ്സന സിന്ധുവക്കട്ട എക്കതു കറകാന്ന കിയല ഗൊഡാക് ആദരൻ എക്കതു കറകാന്ന ഇട പശ്ചേ അപ്പേ പുസ്സെല്ലാവേ ബി എഫ് ജനപദ എ ഇൻ ഇ ജി അണുർ എക്കതു കറകാന്ന ഓണി സിന്ധുവട്ട് പാനദുരയിന്താ ധനുഷ്ക മല്ലി തപ്പിട മെസ്സേജ് എക്കക് ദാല തീയനോ ഐ മകേ ആദര മെനികവത് ലസ്സന സിന്ധുവക്കട്ട് എക്കതു കറകാന്ന കിയല ആദര മെനിക കൗത് ധനുഷ്കോയാഗേ കിയന്നതു അപ്പി കൊഹമദ് കിയന്നെ മേ ഇന്മയായി മേയാഗേ ആദര മെനിക കിയല ശുഭ ദിവസക് വേവാ ജനി അപ്പിട്ട് ലസ്സന സിന്ധു അഗ്ദിന്ന് എഹമ കിയല കിയല തിയെന്നേ അപ്പിട്ട് തിത്തകാലിന്താ മെസ്സേജ് എക്കക് ദാലത്തിന്ന് ചിത്ര മൽകാന്തി അക്ക ജ്യോതിപാല മഹത്തയാക്ക് സിന്ധുവക് തമായി ഓണി കിയല കിയന്നേ അണ്ണിവാര്യം അപ്പി ദെന്നാൻ സിന്ധുവക് ഇട പശ്ചേ അനുരാധപുരെ പുള്ളയാർ ഹാന്തിയെ അപ്പേ ഷെഹാനി സ്റ്റോസൊക്കെ ഇന്ന് രഞ്ജിത് പ്രിയാങ്കറായ മെസ്സേജ് എക്കക് ദാലത്തിയനുവ ദേദുനു മാവത്തട്ട് എക്കതു കറകാരന കിയല കിയല തിയന വാ അനുരാധപുരെ സേനാരത്ന സൂപ്പറിലേക്ക് ഇന്ന സേനാരത്ന മഹത്തയ സന്ദീപ് ഇനോക ദുലാരി ദിനേശിക ഹർഷിക കൗഷി ഈശ മെദവച്ചെ മണ്ണാറം പാറെ ലക്ഷിക ലക്മാലി പുല്ലയാർ ഹാന്തി ഇന്ന സെലോൺ മയാഹി മഹാത്മയ ഗുണശേഖർ മഹത്തയവായി നിപുൺ ദി വൈ എക്കതു കറകാരന കിയല കിയല തിയനോ ഇത് പശ്ചേ അപ്പൊ എഹലിയെ കൊണ്ട് ചമിന്ത് മോട്ടേഴ്സൊക്കെ സെറ്റൊക്കെ കൊഹമദാമത്തൊക്കെ കറാന്ന് ഒന്ന് സനാ വരട്ടാവില്ല ഹരിനം വഹിന്നത്തോണി സനാ വരട്ടാവക്കിയിലക്കിയ റസിന്ദു ഇന്നവ കമ്പുരാവെ ബിന്തിനക മാലിന്ദ് ധനുഷ ശാക്യ വിഹാര ഇത് പശ്ചേ വർക്ക്ഷോപ്പിക്കടെ ബൈക്ക് അതാകാൻ നെവില്ലിന്ന് കട്ടിയ ഒക്കോമെ കതു കറകാന്നോ കട കാതർ തങ്കല്ലിൻ അപ്സറ അപ്പിട്ട് മെസ്സേജ് എക്കക് ദാലത്തിയനവാ അപ്സറ അതെങ്ങനെ സ്വീകരിയനേ വൈ തങ്കല്ലി ഒയാവ് കട കാതറിനെ കതു കറകാന്നങ് അപ്സറ അപ്പിവ ലസ്സന സിന്ധുവക്കട്ട് എക്കതു കറകാന്ന ജാനി എഹമ കിയാന്നെ മൊറം തുടുവേ ഇന്താങ് അപ്പേ മെസ്സേജ് എക്ക ദാലത്തിന റോഷാൻ ശ്യാമ സെനുക് ഋഷിക സമൻ ലക്ഷ്മൺ കട്ടിയമ മെസ്സേജ് എക്ക ദാലത്തിനോ ഗുഡ കാതറിൻ എക്കതു കറകാന്ന ഈലങ്കട്ട് യന്ന ഹദന്നെ മീരികമട ഗിഹില്ല ഇന്ന മീരികമ മധു മേ വിലാവിന് എത്താന ഹെമോമായി ആകെ പൗലെ സിയലുമ ദിനാവായി എക്കതു കറകാന്ന കീല കീല തീനവ ലസ്സന സിന്ധുവ കോണി ജാനി അയ്യേ ഗൽപാത്ത് ഇന്താങ് അപ്പിട്ട മെസ്സേജ് എക്ക ദാലത്തിയെന്നെ നയന ഗുഡ കാതറിൻ നയന ജ്യോതിപാല മഹത്തയാകേ മേ സിന്ധുവട്ടെ കതു കറകാനോ മുഖത അപ്പൊ ജ്യോതിപാല മഹത്തയ വേണുവെങ്കിൽ അത് വിശേഷ ഇതാ ക്ലബാദിനവാ ജ്യോതിപാല മഹത്തയാകെ തിസ് നമവിനി ഗുണാണുസ്മരണേ അദഹന്താ

മേഘയാണ് അതന്നെ ദിവ്യ കൊള്ളുപാടുകയാണ്. ഔർദു ഗാനനാവ പുറാമ പാറാം പറിക വട്ടോറുവെ വകൈമത്തമായി ഉസസ്മ തത്വ അമുദ്രവ്യ യോദാഗന നിഷ്പാദനെ കരണ ദിവ്യ കൊള്ളുപാടു വാകെ ആഹാരവേലട്ട് വാകെ അമ്മകെ അദ്ഗുണി ഈ വിധിയുടെ മറകനൈനോ ഈ വകൈമത്തമായി വാട്ട മതക്കരൻ അത്യാവശ്യം ദയാക്തമായി ഉസസ്മ പ്രമിതിന്റെ അണു നിഷ്പാദനെ കരണ നൂറ് വേണില്ല ലങ്കാവെ വട്ടിനാമെ വകൈമത്തമായി ഗുണാത്മകമെന്ന നിഷ്പാദന അത്തറി ഇക്കാക് വിധിയട്ടമായി ജനപ്രിയ വില അതീന്ന് മേഘ ലോകത്തിന് മില അധികമ കൊള്ളുപാടു അത്തറി നിക്കാക്തമായി നൂറ് വേണില കീലക്കിയാൽ വെണില കീലക്കിയാണ് ലോകമതിയെന്ന മില അധികമ കൊള്ളുപാടു വിശേഷ ഇതിൻ ലോകമ ഇല്ലുമട്ട് ഹറിയണ വിധിയട്ട് സപ്പയുമാക്ന്ന് അപ്പോസത്വല ഗുഡാക്കായ ബലാഗിന് ഇന്നവണി മീ ബോഗെ ലങ്കായ വകൈമത്തമായി മെഡഗാസ്വർ മേ വകേ മെഡഗാസ്കർ മേ വകേ റട്ടവൽ ദിക്കേമ വെവേനോ ഇതിൻ ലങ്കാവി നിഷ്പാദന വെലന്ത പോലെ ഇത്താമ വട്ടിനാകമക്തീന നിഷ്പാദനയക്തമായി മീ വെണില കീലക്കിയാൻ ലങ്കാവി ഇല്ലുമട്ട് സറിലണ വിധിയട്ട വകേമ അധിക വട്ടിനാകമക്തീന ഉസസ്മ പ്രമിതിയട്ട എന്ന് വെണില നിഷ്പാദന സിദ്ധകറന്നേ സെരൻഡിപ് ഗ്രീൻ പ്ലാന്റേഷൻ നായത്തിന് ഗുണാത്മക ഭാവയെ വിശ്വാസെ വകേമത്തമായി പാരിഭോഗിക്കാകെ അവശതാവിയുടെ ഗലപ്പെന്ന് അദ്ദേഹത്ത് ഹെഡട്ടത് കെപ്പവിലായിരുന്ന സെരൻഡിപ് ഗ്രീൻ പ്ലാന്റേഷൻ നായത്തിനയുടെ കഥാകരണ്ട് ബിന്ദുവായി ഹതായി ഹതറായി ഹാരസിയെ കൊലഹായി ബിന്ദുവായി ഹതറായി ദാ ഹതക്കേന അമ്പേക്ക് ധന്മ സേവ് കർല തിയാകൻ ദങ്ങിത്തിം ബസ്സേകെ ഗിയാ കോച്ചിയെ ഗിയാ പൈൻ ഗിയാ എത്തി അവ ബൈക്കൊക്കെ കണ്ടു മാറുവേം ലോകം വെല്ലുവത്തിങ്കേം എക്കേക്ക് റട്ടവലോട്ട് എക്കേക്ക് വിധിയ പ്രൊഡക്ട്സ് തീരുവാണ് ജപ്പാന്റെ ടൊയോട്ട തീനോ ഇന്ത്യയുടെ ടാറ്റ തീനോ ജർമ്മനിയുടെ ബെൻസ് തീനോ ഹെബൈ ലങ്കാവട്ടെ വിധിയട്ടും ആഡംബരം കിയാന്ന് പോലും ബ്രാൻഡ് കഗ്ദാൻ തീയുന്നു ഇതമായി കെഡി റൈസ് കെഡി റൈസ് ബൈക്കൊക്കെ കണ്ണോക്കിയുള്ള കിയാന്നെ ആകെ പൊകട്ടുകട ലൊക്കു വാസിയ കമ്പ് വീണോക്കിയുള്ള ദന്നോയാ ദന്നോ ഇനി കെഡി റൈസ് റീഡ് 125 പെട്രോൾ ബൈക്കൊക്കെ കിയുള്ള കിയാന്നെ ബെലന്ത പോലെ വട്ടിനാക്കമ ഗത്വത്തിൻ റുപ്യൽ 1,95,000 പൻസിയാക് വിതറുന്ന ബൈക്കുകൾ ഹെബൈ ദന്നോയാ ലീസ്കുള്ള ബൈക്കുകൾ കണ്ണവണ വാട ലക്ഷയ കടുവൻ അറകാണ് പുലുവാൻ വകേമതമായി വാട ലീസിൻ വെളുതി ലൊക്കു സെഹല്ലുവ കമ്പവേണ വിധിയട്ട് കെ ഡി റൈസ് ഈ വെടപ്പി വില കരളതെന്ന് സൂദാനമി നിന്നു ലങ്കാവ് പുറാമ അൽവിജാലയാക് തീയണവ വകേമതമായി സേവ അനുയോജ്യത്തി നിന്നവ അമ്മതറ കോട്ടാസ് ദേവൈന പുറ തീയണവ വെടിവിസ്തർ ദനകന്ന് കെ ഡി റൈസ് മോട്ടർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഡെൻമ അമതാൻ ബിന്ദുവായി ഹതായി ഹതായി ഹാരസിയ ഹയായി ഹതലിസ് തുറായി അണുഹത് ബിന്ദുവായി ഹതായി ഹതായി ഹാരസിയ ഹയായി ഹതലിസ് തുറായി അണുഹത് കട്ടിയേക്കത്തു കറകാൻ ഹതന്നേ വാട്സാപ്പേക്ക് കൊടുത്തനെ കിന്നോ നാം കിയന കമ്പലാകി മകളത് രഞ്ജിത് ദിസാനായക അയ്യാപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലതീനോ സിന്ധുക്കട കട്ടിയേക്കത്തു കറകാൻ കീല എത്തുകൊണ്ട് കലവാണി ഇതാ അപ്പേ പുഷ്പ അത് സിന്ധുക്കട ഹക എക്കത്തു കറകാൻ കീല കീനോ യാകി ഹസ്ബൻഡ് വൈ ഈട്ട് പാസ്സേ ഹസ്ബൻഡ് കിണമ പ്രിയാന്ത് ദുവല തിന്ന ഈട്ട് പാസ്സേ പൗള ഹെമോമ സിന്ധുവട എക്കത്തു കറകാൻ കീല കീല തീനോ ജ്യോതിബാല മഹത്തേക്ക് സിന്ധു അക്കോണിക്കല മൊറട്ടു ഇതാ സുജാനി ചന്ദിമ അപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലതീനോ അഭിവത് സിന്ധുവക്കട്ട് എക്കതുക്കറ ഗാൻ താത്ത ലാൽ ലെത്തലു സീലുമ ദിനാവ് എക്കതുക്കറ ഗാൻ കീല കൊസ്ഗോഡ് ഇതാ ദിൽസറതമായി അപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലതീന്നെ ഇട് പസ്സേ ഗുഡ് ഈവനിങ് ജാനി തങ്കൽ ഇന്താ അപ്സര അപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലതീനോ റണിതുക്ക് സിന്ധു അക്കോണിക്കല തമായി കിയാൻ ദിന്ന ബരികമുക്ക് നേഹബൈ അമ്പലംകുട വിജയസൂര്യ മോട്ടേഴ്സ് ഒക്കെ നേവിലാവ് അപ്പി വാഹകൻ ഇന്നോ കീല മെസ്സേജ് ഒക്കെ ദാലതീനോ അപ്പി റഷാൻ ഇവിടെ കാതരൻ കട്ടിയ മേഘത്തു കരകണ്ട അമ്മയെ അപ്പി അഹന്നെയാണ് സിന്ധു കേട്ടോ.